ശിഖയാദിശേ വേകാരം നേത്രയോരുഞ്ചൻ നകാരം സർവസന്ധിഷു മകാരം അസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർഭവേത് ബുധഃ സവിസർഗം ഫടന്തം തത്.